0: ജിയ ദിൽ സേ
1: ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ഐ എം യുവർ ഫ്രണ്ട് അനിൽ ആൻഡ് യു ആർ ലിസണിംഗ് ടു ദി ഇന്നർ വോയിസ്.
0: ഇന്നർ വോയിസ് നിസ്കോട്ട് അഗ്നൽ റേഡിയോ.
1: മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് സോ മെനി മെമ്മറീസ് ഇൻ അവർ ലൈവ്സ്. വി ഹാവ് ദ മെമ്മറി ഓഫ് ചൈൽഡ്ഹുഡ് വിച്ച് വി കനോട്ട് ഫോർഗെറ്റ് അറ്റ് ഓൾ. വി ഹാവ് ദ സ്കൂൾ മെമ്മറീസ്, വി ഹാവ് കോളേജ് മെമ്മറീസ് ആൻഡ് വി ഹാവ് സോ മെനി അതർ മെമ്മറീസ്. ബട്ട് എമോങ് ഓൾ ദീസ് മെമ്മറീസ്, പേഴ്സണലി ഐ ഫീൽ സ്കൂൾ മെമ്മറീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആൻഡ് നോ മെമ്മറീസ് ക്യാൻ റീപ്ലേസ് ദ സ്കൂൾ മെമ്മറീസ്. വെൻ വി ആർ ഇൻ ദ സ്കൂൾ, വി ഡു നോട്ട് റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്കൂൾ, ബട്ട് വി റിയലൈസ് ഓൺലി ആഫ്റ്റർ ലീവിംഗ് ദ സ്കൂൾ. ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു ഓൾ സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ പേഴ്സണലി ഹാഡ് മൈ സ്കൂൾ മെമ്മറി. ഇറ്റ് വാസ് ദി ഇയർ 2003. ഫസ്റ്റ് ടൈം ഐ എൻറ്റേർഡ് ദ ഹൈസ്കൂൾ വിച്ച് ഇസ് ഓൾസോ ഹാവിംഗ് ദ ഹോസ്റ്റൽ വിത്ത് ഇറ്റ്. Now we are completely different